ുരലിൽ കീഴ് മേലാകെ പതിറ്റൊരുകും അവർ നിൽക്കെ എന്നയാണ്ടായി ഉള്ളന്താൾ നിന്ന് ഉച്ചി അളവും നെഞ്ചായി.

ും മകള് മരിമിസൈ വളരും മുളയോനേ മതലൈ തവള്ളുതതിയിടൈ വരുതരളം മണിപുളിന് മറയ ഉയർക്കരയിലുറൈ പെരുമാളേ മതലൈ തവള്ളുതതിയിടൈ വരുതരളം മണിപുളിന് മറയ